0: ഇവിടെ താഴെക്കണി കൂടെ അപേക്ഷ.
1: Female with abnormal heart attack, could not cause any symptoms or no cardiac history. 168 Ducky Lane.
2: Recon.